0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: Ragam 24/7 DTH
2: ഭാരതീയ സംഗീതത്തിന്
1: 24 മണിക്കൂറും ഒരു ചാനൽ. ഇപ്പോൾ ശ്രീ ശ്രീറാം പരശുറാമിന്റെ വയലിൻ കച്ചേരി കേൾക്കാം. മൃദംഗം മന്നാർഗുടി എ ഈശ്വരൻ, ഗെഞ്ചിറ ബി സുന്ദർകുമാർ, ഹരികേശനല്ലൂർ ഡോക്ടർ എൽ മുത്തയ്യ ഭാഗവതർ രചിച്ച ഭുവനേശ്വരിയ എന്ന് തുടങ്ങുന്ന കീർത്തനത്തോടുകൂടി കച്ചേരി ആരംഭിക്കുന്നു. രാഗം മോഹന കല്യാണി, ആദിതാളം.
3: This is Ragam 24/7 DTH Anytime Indian Music. Listen to violin recital by Shri Shri Ram Parashuram. He is accompanied on the mridangam by Mannargudi A. Ishwaran and on the ganjira by B. Sundar Kumar. He begins his vocal recital with a composition of Harikeshanallur Dr. L. Muthaya Bhagavadar, Bhuvaneshwariya, in the ragam Mohana Kalyani, set to Adithalam.

0: ഹരികേശനല്ലൂർ ഡോക്ടർ എൽ മുത്തയ്യ ഭാഗവതർ രചിച്ച ഭുവനേശ്വരിയ എന്ന കീർത്തനമാണ് കേട്ടത്. രാഗം മോഹന കല്യാണി, ആദിതാളം.
1: യു ആർ ലിസ്ണിംഗ് ടു ദ കോമ്പോസിഷൻ ഓഫ് ഹരികേശനല്ലൂർ ഡോക്ടർ എൽ മുത്തയ്യ ഭാഗവതർ, ഭുവനേശ്വരിയ എന്ന രാഗം മോഹന കല്യാണി, സെറ്റ് ടു ആദിതാളം.
0: അടുത്തതായി താനരൂപി രാഗത്തിൽ കോടീശ്വരയ്യർ കൃതി ഖണ്ഡചാപ്പ് താളം.
1: Continuing his vocal recital, he will now present a composition of Kodishwara Iyer in the ragam Thanarupi, set to Khandachappu Thalam.

0: താനരൂപി രാഗത്തിൽ കോടീശ്വരയ്യർ കൃതിയാണ് കേട്ടത്, ഖണ്ഡചാപ്പ് താളം.
1: യു വിൽ ലിസണിംഗ് ടു ദ കോമ്പസിഷൻ ഓഫ് കോടീശ്വരയ്യർ എന്ന രാഗം താനരൂപി, സെറ്റ് ടു ഖണ്ഡചാപ്പ് താളം.
0: രാഗം 24/7 DTH.
2: ഭാരതീയ സംഗീതത്തിന്
0: 24 മണിക്കൂറും ഒരു ചാനൽ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ശ്രീ ശ്രീറാം പരശുറാമിന്റെ വയലിൻ കച്ചേരി. മൃദംഗം മന്നാർഗുഡി എ ഈശ്വരൻ, ഗെഞ്ചിറ ബി സുന്ദർകുമാർ. ഇനി ഭൈരവിരാഗത്തിൽ ബാലഗോപാല എന്നാരംഭിക്കുന്നു മുത്തുസ്വാമി ദീക്ഷിതർ കൃതി, ആദിതാളം.
1: This is Ragam 24/7 DTH, anytime Indian music. You are listening to violin recital by Shri Shriram Parashuram. He is accompanied on the mridangam by Mannargudi A. Ishwaran and on the ganjira by B. Sundar Kumar. Now listen to the composition of Muthuswami Deekshithar, Balagopala, in the Ragam Bhairavi, set to Adithalam.

0: ഭൈരവിരാഗത്തിൽ ബാലഗോപാല എന്ന കീർത്തനമാണ് കേട്ടത്. ആദിതാളം.
1: യു വർ ലിസ്ണിംഗ് ടു ദ കോമ്പോസിഷൻ ഓഫ് മുത്തുസ്വാമി ദീക്ഷിതർ, ബാലഗോപാല എന്ന രാഗം ഭൈരവി, സെറ്റ് ടു ആദിതാളം.
0: അവസാനമായി ദേശ് രാഗത്തിൽ തഞ്ചാവൂർ ശങ്കരയ്യർ കൃതി ആദിതാളം.
1: ശ്രീ ശ്രീറാം പരശുരാം കൺക്ലൂഡ്സ് ഹിസ് വയലിൻ റിസൈറ്റൽ വിത്ത് ദ കോമ്പോസിഷൻ ഓഫ് തഞ്ചാവൂർ ശങ്കരയ്യർ എന്ന രാഗം ദേശ്, സെറ്റ് ടു ആദിതാളം.

0: ദേശ് രാഗത്തിൽ തഞ്ചാവൂർ ശങ്കരയ്യർ കൃതിയാണ് കേട്ടത്. ആദിതാളം.
1: യു ആർ ലിസ്ണിംഗ് ടു ദ കോമ്പോസിഷൻ ഓഫ് തഞ്ചാവൂർ ശങ്കർ അയ്യർ ഇൻ ദ രാഗം ദേശ് സെറ്റ് ടു ആദിതാളം.
0: ഇതുവരെ കേട്ടത് ശ്രീ ശ്രീറാം പരശുറാമിന്റെ വയലിൻ കച്ചേരി. മൃദംഗം മന്നാർഗുഡി എ ഈശ്വരൻ. ഗെഞ്ചിറ ബി സുന്ദർകുമാർ. ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തിരുവനന്തപുരം നിലയം. രാഗം 24/7 DTH.
2: ഭാരതീയ സംഗീതത്തിന്
0: 24 മണിക്കൂറും ഒരു ചാനൽ.
1: യു ആർ ലിസ്ണിംഗ് ടു വയലിൻ റിസൈറ്റൽ ബൈ ശ്രീ ശ്രീറാം പരശുറാം. അക്കംപനിയിങ് ആർട്ടിസ്റ്റ് വർ മന്നാർഗുഡി എ ഈശ്വരൻ ഓൺ ദ മൃദംഗം and B. Sundar Kumar on the Ganjira.
2: This program is brought to you by Akashwani Thiruvananthapuram. For Ragam, 24/7 DTH, anytime, Indian music.

0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: Ragam 24/7 DTH ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. ഇപ്പോൾ ബി വി രാമൻ, ബി വി ലക്ഷ്മണൻ എന്നിവർ ചേർന്ന് അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി കേൾക്കാം. വയലിൻ ബി ശശികുമാർ, മൃദംഗം ടി കെ മൂർത്തി. ആദ്യം ശ്രീ മഹാഗണപതി എന്നാരംഭിക്കുന്ന കീർത്തനം കേൾക്കാം. രാഗം ബിഹാഗ്, രൂപക താളം ഗർഭപുരിവാസർ കൃതി.
2: This is Ragam 24/7 DTH anytime Indian music. Listen to Carnatic classical vocal duet by B.V. Raman and B.V. Lakshmanan. They are accompanied on the violin by B. Shashikumar and on the mridangam by T.K. Murthy. They begin their vocal duet with a composition of Garbhapuri Vasar, Shri Mahaganapadi, in the rag Bihag, set to Rubagatal.

0: ശ്രീ മഹാഗണപതി എന്ന കീർത്തനമാണ് കേട്ടത്. രാഗം ബിഹാഖ്, രൂപകതാളം ഗർഭപുരിവാസർ കൃതി.
1: യു ആർ ലിസ്ണിംഗ് ടു ദ കമ്പോസിഷൻ ഓഫ് ഗർഭപുരിവാസർ ശ്രീ മഹാഗണപതി ഇൻ ദ രാഗ് ബിഹാഖ് സെറ്റ് ടു രൂപകതാൾ.
0: ഇനി സരസ്വത്യ എന്നാരംഭിക്കുന്ന കീർത്തനം കേൾക്കാം. രാഗം ഛായാഗൗള, മിശ്രചാപത്താളം മുത്തുസ്വാമി ദീക്ഷിതർ കൃതി.
1: Continuing their vocal duet, they will now present a composition of Muthuswami Deekshithar, Saraswatya, in the rag Chayagaula, set to Mishachaputal.

0: മുത്തുസ്വാമി ദീക്ഷിതർ രചിച്ച സരസ്വത്യ എന്ന കീർത്തനമാണ് കേട്ടത്. രാഗം ഛായാഗൗള, മിശ്രചാപ്പ് താളം.
1: യു വിൽ ലിസ്ണിംഗ് ടു ദ കോമ്പോസിഷൻ ഓഫ് മുത്തുസ്വാമി ദീക്ഷിതർ, സരസ്വത്യ ഇൻ ദ രാഗ് ഛായാഗൗള, സെറ്റ് ടു മിശ്രചാപ്പ് താൾ.
0: ഇനി മുത്തുസ്വാമി ദീക്ഷിതർ രചിച്ച ഹിരൺമയീം എന്ന കീർത്തനം കേൾക്കാം. രാഗം ലളിത, രൂപക താളം.
1: Now listen to the composition of Muthuswami Dikshithar, Hiranmayim, in the rag Lalita, set to Rubagathal.

0: ലളിതരാഗത്തിൽ ഹിരൺമയീം എന്ന കീർത്തനമാണ് കേട്ടത്. രൂപകതാളം മുത്തുസ്വാമി ദീക്ഷിതർ കൃതി.
1: യു വിൽ ലിസ്ണിംഗ് ടു ദ കമ്പോസിഷൻ ഓഫ് മുത്തുസ്വാമി ദീക്ഷിതർ ഹിരൺമയീം ഇൻ ദ രാഗ് ലളിത സെറ്റ് ടു രൂപകതാൾ.
0: രാഗം 24/7 DTH. ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് BV രാമൻ, BV ലക്ഷ്മണൻ എന്നിവർ ചേർന്ന് അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി. വയലിൻ B ശശികുമാർ, മൃദംഗം TK മൂർത്തി. ഇനി ഹരികേശ് നെല്ലൂർ ഡോക്ടർ L മുത്തയ്യ ഭാഗവതർ രചിച്ച ദുർഗാദേവി എന്നാരംഭിക്കുന്ന കീർത്തനം കേൾക്കാം. രാഗം നവരസ കന്നഡ ആദിതാളം.
1: This is Ragam 24/7 DTH, anytime Indian music.

0: ഹരികേശ് നെല്ലൂർ ഡോക്ടർ എൽ മുത്തയ്യ ഭാഗവതർ രചിച്ച ദുർഗാദേവി എന്ന കീർത്തനമാണ് കേട്ടത്. രാഗം നവരസ കന്നഡ, ആദിതാളം.
1: യു ബി ലിസ്ണിംഗ് ടു ദ കോമ്പോസിഷൻ ഓഫ് ഹരികേശ് നെല്ലൂർ ഡോക്ടർ എൽ മുത്തയ്യ ഭാഗവതർ, ദുർഗാദേവി ഇൻ ദ രാഗ് നവരസ കന്നഡ, സെറ്റ് ടു ആദിതാൾ.
0: ഇനി തല്ലി നിന്നു എന്നാരംഭിക്കുന്ന കീർത്തനം കേൾക്കാം. രാഗം കല്യാണി, മിശ്രജാപ്പ് താളം, ശ്യാമശാസ്ത്രി രചിച്ചത്.
1: നെക്സ്റ്റ് ഇസ് എ കോമ്പോസിഷൻ ഓഫ് ശ്യാമശാസ്ത്രി, തല്ലി നിന്നു ഇൻ ദ രാഗ് കല്യാണി, സെറ്റ് ടു മിശ്രജാപ്പ് താൾ.

0: ശ്യാമശാസ്ത്രി രചിച്ച തല്ലി നിന്നു എന്ന കീർത്തനമാണ് കേട്ടത്. രാഗം കല്യാണി, മിശ്രചാപതാളം.
1: യു വർ ലിസ്ണിംഗ് ടു ദ കോമ്പോസിഷൻ ഓഫ് ശ്യാമശാസ്ത്രി, തല്ലി നിന്നു ഇൻ ദ രാഗ് കല്യാണി സെറ്റ് ടു മിശ്രചാപതാൾ.
0: അവസാനമായി മുത്തുസ്വാമി ദീക്ഷിതർ രചിച്ച അഭയാംബികായി എന്നാരംഭിക്കുന്ന കീർത്തനം കേൾക്കാം. രാഗം എതുകുല കാംബോജി, രൂപക താളം.
1: ബി വി രാമൻ ആൻഡ് ബി വി ലക്ഷ്മണൻ കൺക്ലൂഡ് ദിയർ ക്ലാസിക്കൽ വോക്കൽ ഡ്യുവറ്റ് വിത്ത് എ കമ്പോസിഷൻ ഓഫ് മുത്തുസ്വാമി ദീക്ഷിതർ, അഭയാംബികായെ ഇൻ ദ രാഗ് യദുകുല കാംബോജി സെറ്റ് ടു രൂപക താൾ.

0: യദുകുല കാമ്പോജി രാഗത്തിൽ അഭയാംബികായേ എന്ന കീർത്തനമാണ് കേട്ടത്. രൂപകതാളം മുത്തുസ്വാമി ദീക്ഷിതർ, കൃതി.
1: യു വെർ ലിസ്ണിംഗ് ടു ദ കോമ്പോസിഷൻ ഓഫ് മുത്തുസ്വാമി ദീക്ഷിതർ, അഭയാംബികായേ ഇൻ ദ രാഗ് യദുകുല കാമ്പോജി സെറ്റ് ടു രൂപകതാൾ.
0: നിങ്ങൾ ഇതുവരെ കേട്ടത് ബി വി രാമൻ, ബി വി ലക്ഷ്മണൻ എന്നിവർ ചേർന്ന് അവതരിപ്പിച്ച സംഗീത കച്ചേരി. വയലിൻ ബി ശശികുമാർ, മൃദംഗം ടി കെ മൂർത്തി. ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തിരുവനന്തപുരം നിലയം. രാഗം 24/7 DTH. ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ.
1: യു വിൽ ലിസ്ണിംഗ് ടു കർണാട്ടിക് ക്ലാസിക്കൽ വോക്കൽ ഡ്യുവറ്റ് ബൈ ബി വി രാമൻ ആൻഡ് ബി വി ലക്ഷ്മണൻ. അക്കംപനിയിങ് ആർട്ടിസ്റ്റ് വർ ബി ശശികുമാർ ഓൺ ദ വയലിൻ ആൻഡ് ടി കെ മൂർത്തി ഓൺ ദ മൃദംഗം. ദിസ് പ്രോഗ്രാം വാസ് ബ്രോട്ട് ടു യു ബൈ ഓൾ ഇന്ത്യ റേഡിയോ തിരുവനന്തപുരം. ഫോർ രാഗം 24/7 DTH, anytime, Indian music.

ഇനി മായമ്മ, ശ്യാമാശാസ്ത്രി സാഹിത്യം, ആഹിരി രാഗം, ആദിതാളം. ലിസൺ നൗ ടു മായമ്മ, കമ്പോസ്ഡ് ബൈ ശ്യാമാശാസ്ത്രി, ഇൻ രാഗ് ആഹിരി, സെറ്റ് ടു ആദിതാൾ.

0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: ഇപ്പോൾ എം കെ ശങ്കരൻ നമ്പൂതിരി പാടിയ മലയാള കൃതികൾ കേൾക്കാം. സി എസ് അനുരൂപ് വയലിൻ, ശ്രീദത്ത് എസ് പിള്ള മൃദംഗം, തൃക്കാക്കര വയ്യൻ ശാന്താറാം ഗഞ്ചിറ. Now we bring you Malayalam Kritis of various composers recited by M.K. Shankaran Nambudiri. He is accompanied by C.S. Anurup on violin, Sridhat S. Pillai on mridangam and Trikkakara Vayyan Chandaram on ganjira. Adhyam Ambagauri en aarambhikkunna varnam. Aarabhiragam Irayamman Thambiyude Kriti Tishra Jadi Tripudathalam. The first item of this concert is a varnam in Arabhiraga set to Tishra Jadi Tripudathalam composed by Irayamman Thambi.

ശ്രീ ബാലകൃഷ്ണ പാഹിമാം, പൂർവി കല്യാണി രാഗം, രൂപകതാളം കെ സി കേശവപിള്ളയുടെ കൃതി. നെക്സ്റ്റ് ഈസ് ശ്രീ ബാലകൃഷ്ണ പാഹിമാം ഇൻ രാഗ പൂർവി കല്യാണി, കമ്പോസ്ഡ് ബൈ കെ സി കേശവപിള്ള, സെറ്റു രൂപകതാളം.

ഇനി വന്ദേ മാതരം. രാഗം കുന്തളവരാളി, ആദിതാളം കെ.സി. കേശവപിള്ളയുടെ കൃതി. നെക്സ്റ്റ് ഈസ് വന്ദേ മാതരം ഇൻ ദ രാഗ കുന്തളവരാളി, കമ്പോസ്ഡ് ബൈ കെ.സി. കേശവപിള്ള, സെറ്റു ആദിതാള.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എം കെ ശങ്കരൻ നമ്പൂതിരി പാടിയ മലയാള കൃതികൾ. സി എസ് അനുരൂപ് വയലിൻ, ശ്രീദത്ത് എസ് പിള്ള മൃദംഗം, തൃക്കാക്കര വൈ എൻ ശാന്താറാം ഗഞ്ചിറ. യു ആർ ലിസ്ണിംഗ് ടു എ വോക്കൽ റിസൈറ്റൽ ബൈ എം കെ ശങ്കരൻ നമ്പൂതിരി. ഹി ഈസ് അക്കംപനീഡ് ബൈ സി എസ് അനുരൂപ് ഓൺ വയലിൻ, ശ്രീദത്ത് എസ് പിള്ള ഓൺ മൃദംഗം, ആൻഡ് തൃക്കാക്കര വൈ എൻ ശാന്താറാം ഓൺ ഗഞ്ചിറ. അടുത്തത് പങ്കജാക്ഷനാം എന്നാരംഭിക്കുന്ന സ്വാതി തിരുനാൾ കൃതി, തോടിരാഗം രൂപകതാളം. എം കെ ശങ്കരൻ നമ്പൂതിരി കണ്ടിന്യൂസ് ഹിസ് റിസൈറ്റൽ വിത്ത് ദ കമ്പോസിഷൻ ഓഫ് സ്വാതി തിരുനാൾ ഇൻ രാഗ തോടി, സെറ്റു രൂപകതാളം.

കാന്തനോടു ചൊന്നുമെല്ലെ, നീലാംബരി രാഗം, സ്വാതി തിരുനാൾ പദം, രൂപകതാളം. ദ ലാസ്റ്റ് ഐറ്റം ഓഫ് ദിസ് കൺസേർട്ട് ഈസ് എ പദം ഇൻ രാഗ നീലാംബരി സെറ്റ് ടു രൂപകതാള, കമ്പോസ്ഡ് ബൈ സ്വാതി തിരുനാൾ. കാന്തനോടു ചൊന്നുമെല്ലെ.

0: എം കെ ശങ്കരൻ നമ്പൂതിരി ആലപിച്ച മലയാള കൃതികളാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. സി എസ് അനുരൂപ് വയലിൻ, ശ്രീദത്ത് എസ് പിള്ള മൃദംഗം, തൃക്കാക്കര വൈ എൻ ശാന്താറാം ഗഞ്ചിറ. യു ആർ ലിസ്ണിംഗ് ടു എ വോക്കൽ റിസൈറ്റൽ ബൈ എം കെ ശങ്കരൻ നമ്പൂതിരി. ഹി വാസ് അക്കമ്പനീഡ് ബൈ സി എസ് അനുരൂപ് ഓൺ ദി വയലിൻ, ശ്രീദത്ത് എസ് പിള്ളൈ ഓൺ ദി മൃദംഗം, ആൻഡ് തൃക്കാക്കര വൈ എൻ ശാന്താറാം ഓൺ ദി ഗഞ്ചിറ.
1: രാഗം ഡി ടി എച്ച് ചാനലിനു വേണ്ടി ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തൃശൂർ നിലയം. This program was a contribution of Thrissur Station of All India Radio for Ragam 24/7 DTH channel, Anytime Indian Music.